ഗുത്ത് അല്ലോ ദിനവടികും വാ മീ ഹുന്നെ ഫഹെ കലേഗഫാനു എവരെന്ന ഒക്കൂബ ദിവും ഫിയവ കലേഗഫാനു ദുർഹലി വടാഗന്നവാഷ് അതി എവരെന്ന വാജായ് നസേഹൻ ഇവവാഷ് അതി എവരെങ്കെ നഫ്സ്തകാമദു അസറു കുറാഫദ ബലാഗായത്തെരി ബസ്ഫുളക്കും എവരെന്ന വാഹകഫുളു ദക്കവാഷേ.

അതി അല്ലാഹുഗെ ഹദ്റത്തും തിയബാ മീഹുന്ന ഫദ്ലു വന്തകമെ ലിബിജ്ജനമ ഹമ കഷവറും എ മീഹകു ബുനാനതെ ഏ സഹറോയെ എവരെന്ന എക്കുഗാ തിമം വിസ് ഹംഗുരാ മാഗാ വീ നമ കിഹാ രംഗള്.

0: അംഗാദി ഉംഗണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികം മായകോ
0: എക്വെരികം മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ഫണ്ണാണ് ഉണ്ടായേക്കും.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ രാഷിദ് അഹമ്മദ്. മിയഫ്താഗ് സ്വാകോഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിൻ ആ പയക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗണേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

ഹമകശവറും അമാനത്ത് ഏഗ അഹുൽവരിന്നം അദാ കുറുമ അള്ളാഹു തിയബാമിഹുന്നം അമുർ കുറവത്തെ അതി മീസകുംഗ മെതുഗാ തിയബാമിഹും ഹുക്കും ഖുറാനമ അദ്ല ഹുക്കും കുറുമ വിസ് അമുർ കുറവത്തെ ഹമകശവറും അള്ളാഹു എകമഖാ മെതു തിയബാമിഹുന്ന വാസ് ഇവവാ കമഗ്ഗെ മുൾക്കമായി ഹമകശവറും അള്ളാഹി മുളങ് അസവാ ഒടികംവാ മുളബല്ലവാ ഒടികംവാ കലൗകം ഗാവേ.

ഫുളായ കിയമം വുമറ്റുയി തിമൻ റസ്കലാങ്ക ഇവ്വസ് റസൂലകു നുഫനുവമേ അതി എവരെങ് എവരെങ്ക അമില്ല നഫ്തക അനിയാവെർവീ ഹിന്ദു കലേഗ് ഫാനുഗ അരിഹങ് എവരെങ്ങൈസ് ഫാഫ ഫുസ്സെമം അള്ളാഹുഗ ഹദ്രത്തു എദുനു നമ അതി റസൂല എവരെന്ന ഫാഫ ഫുസ്സെമം എദ്വഡാഗൻ ദുആ കുരവി നമ ഗിന ഗിനയിൻ തൗബ കബൂൽ കുറവ റഹീം വന്ത കലൗ കംഗ എവരെങ് അള്ളാഹ് ദേഖേന കം കശവരേ.

0: ഖിയമം വാ മീഹുന്ദന്നാഷ് ഫഹ എവരം വണി അല്ലാഹു എബയഗ് മച്ച നിഅമത ദവി മീഹും കം ഗാവാ നബിയുന്നായ് സിദ്ദീഖുന്നായ് ഷഹീദുന്നായ് സാലിഹുന്നാ എകുഗേ എബേ ഖലുന്നി എക്വരിം കം ഗാവുമ ഹാദർ രംഗളു ബൈകെ
1: ذلك الفضل من الله وكفى بالله عليما
0: اي فضل وانت كم وني الله كي حضرتن مولا دن وڈگم وا کھلو کم گا الله فده

ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആദം തൗകുവരി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹംദുകുറം സലവാത്ത സലാമും വെതുംകുറടി മ്യൂമത്തുക മേ നബിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ മി സലവാത്തുക അക്കലേഖാനുക ആദു അസ്സാബും ഷാമിൽ കുറം ദിവരാജയഗെ ഇജ്ജത്തെരി ഹോം മിനിസ്റ്റർ ടാദി ഹുസാൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഫർഹാദ് ഫിക്കുറി, ഫുദുഹുങ്ങെ എക്സിക്യൂട്ടീവ് ഓഫീസറും അതി എഹനിഹൻ റേങ്ക് തോക എം എ ഓഫീസറും ജൽസാഗ് ഹാജിരേ, അതി മീ ജൽസാ ദുരാ ഗാത്തും വല്ലവ അഡോസമു ഗെന്തവ എം എഹ ബേഫുളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അതി മിയതു മീ ഇഹ്തിഫാൽ കുറവേ ജൽസായക്കി ദിവേഹി ഫുലൂങ്ങെ ഹിതുമെ മദനി ഹിതുമത്തക്ക ബദലു ഭാവിസഹറു ഫുറുമുഗ മുനാസ്ബത്തുക മിയഹറു ബേവേ എ ദുവഹുഗ മുനാസ്ബത്ത ഗുളികെ ബേവേ റസ്മി ജൽസാഗ് ഇഹ്തിഫാൽ. എമ്മ ഫുർത്തമ മിയതുഗെ മുനാസ്ബത്തുക അളവണ്ടു ദിഹരാജ്യ ഗിസത്തെ റൈസ് ജുമൂരിയ ഡോക്ടർ മുഹമ്മദ് മുയിസോ മി ദുവാഹുഗെ തഹുനിയായ മുബാരക് വാദി ഇഹ്തിറാമായക്കു അരിസ്കുറം. അധികം എഹമ്മെ ദിവഹി ഹുരിഹാ പുതുഹുണ്ണ പുതുഹുങ്ങ ആയിലായത്തക്ക മി ദുവാഹുഗെ തഹുണിയ അനെക്കാവിസ് മി മകാമുക തകുറാർ കൊല്ല. അതെ മീഗെ അഹറുതക്കെ കുറി അളുകൊണ്ട് കീവെസ് അസ്കരി തമ്രീനൻ ഹദാഗൻ അസ്കരി യൂണിഫോമിൻ അളാഗൻ മി മസക്ക കുറം കൊളുണു മീഹെ എണ്ണമെസ് ഏറക്കു ഈ സിഫാങ്ക ഹിദ്മത ഗുളുമപ്പുക സിഫാങ്കേഗ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്കെ നമുക സിഫാങ്കേഗ സെക്ഷനെ കൊത്തുക പുതുഹുങ്ക മസക്ക കുറുമട്ടക്ക ഏ ഹെദിഫവ എ സെക്ഷൻ ആളുകൊണ്ട് മസക്ക കുറം ദിപികെന്തിയ ഏറക്കു ഫുലുഹുണ്ണക്കി മീ മദിനി ബൈക്ക് കൊത്തുക എഹെ മുജിതമോത്തവുക പ്രൊഫഷണലി എമസെക്കൻ എഗൊത്തോ കുറനി ഏക മാബോട് മൗതുമാത്തെ ഹമുഗാം സേറുക്കു അളുകൊണ്ടുക എണ്ണേ ദേഹണ്ണമെസ് അഹർത്തഹെഗ മസേക്കുരി ഫഹും അളുകൊണ്ടുമെങ്കെ ഏറുക പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്ക മസേക്കുരവി വെരി എഗൊത്തുക തിബേ ബേഫളും മിതുവസ് മദനി മോസസേകൊത്തുക ഫുലുഹുങ്ങ ഹിതുമെൻ ഒണ്ണ ജേനകം എബേഫുണ ഏറു വിഷ്ണു വടാകെ വർഗീന മസക്കത്തക്ക ഏറവസ് കുറവ് കുറവം ഗെന്തവിക്കം ദുവസ്തക്കപ്പഹം അളുകൊണ്ട ബെസ് എക്കം എങ്ങും പെറും. അത് എയ് എക്കം പ്രൊഫഷണലി ഒണ്ണൻ ജേന ഗുക്കമ ബെസ് എങ്കിഗെന്തിയ മിതാഗ് അളുകൊണ്ട് ഫാഹക്കൊല്ലം വേണം പണി അളുകൊണ്ട് വേണ്ട മിയതു മിതനുക മീ ജൽസാ ബാബം ബാക്കി യൂണിഫോം ഇല്ലാകെ ബാക്കി മോസസായ ഗൊത്തുക മിയതു ബാവിസ്സഹറോളമേ ഫാഹക കുറമു ദാരുക എതുവഹു മികമുക ഫുതുഹുങ്ക ഇദാരാഗ നോത്ത ഫുതുസ് മസക്കുറം ഏറു അതി സിഫാങ്ക യൂണിഫോം അളാഗെ എത്തിബൈ ഏറുക മിതം ഹിംഗം തിബൈ വെരി നോത്ത ബേഫുളും വറബൊടു കുർബാനിയെ അളോണമെന്നട്ടക്ക എതു വാക്കം അളോണമെൻ നിഫുർസത്തുക മിയതു ഹന്താം കുറിഞ്ചേന ഹമയാക്കു എ കുറവോട് മസക്കത്തുക നതീജയക്ക വെഗെന്തിയൈ ദേഹാസ് ഹത്തരെ എക്കെ സെപ്റ്റംബറുക ഫുതുഹും മദനി ബയഗൊത്തുക റയിത്തുന ഹിതുമെദ്ദേ മിയതു അളവണമെങ് അളയാകെ മിത്തിബി നൂ യൂണിഫോം ആക്കു നുക്കുത്തുമുക ഫുർസത്ത് ലിബികെന്തിയു അളുകൊണ്ടു മികം അളുകൊണ്ടുമെണ്ണ ഹാസിലുമുക ഏറുക മസക്കെ കുറവി ബക്കി ബേഫുളൻ ഇസ്തിസ്ന അണുവാകുത്തം ഹുരിഹാ ഫരാത്ത ഷാമിലുവാകുത്ത എ കുറവി ബുറ മസക്കത്ത ഏകമുക എ ഉഫുല്ലവി ബുറയട്ടക്ക മിയതു അളുകൊണ്ടു ഹുരിഹാ ഫുതുങ്ക നമുക എ ഹുരിഹാ ബേഫുളും ഷാമിലുവാകുത്ത എ ബേഫുളുണ അസ്സരി വഹ സാബസ് ദണ്ഡവ അതി എബേ ഫുണുങ്ക എ മസക്കത്തു വകോസംകോ എബേ ഫുണ അളുകൊണ്ടു ഹഗ് ശുക്കുറു റദ്ദു കുറ ഹഗീകത്തുക മിയതു അളുകൊണ്ടുമെൻ ബേണും മിവ ജമാണി ഫുതുങ്ക ഹിതുമത്തെ ഹിതുമത് റയ്യത്തുണ്ണ ഫോർക്കുദ്ദിനുമുക അളുകൊണ്ടുമെൻ ബക്കി മോസസായകൊത്തുക ഗായ്മുവെ എമസെക്ക കുറം ദിവികെൻ ദിയും എയ് മിയതു അളുകൊണ്ടുമെണ്ണ റയ്യത്തുണ്ണ മിഹിതുമെ പ്രൊഫഷണലി ഫോർ കൊത്തി നോമുക അളവണ എക്കമുക മെതുവരേകേന്തിയ എം എ മേഗണു എ സബബുക്കമുക ഗബു കുറഞ്ചേ എതുവഹു എയ് എക്കെ സെപ്റ്റംബർ ദേഹ സത്തരെഗ ഫുധും ബക്കി മുസസായ ഗൊത്തുക ബക്കിവെഗെന്തിയ ദുവഹു അളവണമെ അതതു വരം മധു വസീദബ്യസ് വരം മധു എണ്ണമെസ് മിയതു ഏകെ ഭാവിസാർഫഹും അളവണമെ മി കം ഇഹ്തിഫാൽ മിതനുക കുറയുമും ദാറു മിയതു അളവണമെ ഫുതുഹുങ്ക ഗൊത്തുക മസക്കെ കുറം റയ്യത്തുന ഹിതുമെക്കുറം തിവി ഫുതുഹുങ്ക അതതു വെസ് ഇതുരു വെച്ച് വസീദത്തെ വെസ് ഇതുരു വെച്ച് അളവണമെങ്ക മൊളി മോസസ ഉമറാണി ഗൊത്തും കുറിയറ
ebe da manzar alagomenna midani duahun duah fennamu mi fursatuga alagonmenge miyaduge izete raisul jumhuriya dr mohammad muiz fuduhunge infrastructure development taka miyadu mi koddebba bora masekken alagonu itaga faha kollam beram hamekeni infrastructure development no human resource develop kurumattaka eke geggotum fuduhunna tafatu dairatakum samrinutam hoddawa demuga e kurabba masekke alugondu ama warabboda pahaku emenik paanan ama shukuru ada koram alugondu men mi sarukaru hawalu wadang iruga alugondu men ge fuduhunge hidumen gaayemu nukore bayerran huri miyadu irad kore biyamu mihun dirule hurihara regga fuduhun gaayem kore hwani adi evvuren bodu masekkata gotuga fuduhun gaayem ve tibe rarruge ya fuduhunge masekke mihatana koramun aa rarruge fuduhunge markaz taw gotuga fudus wanta sifatan ekuleve e concept bina kore pori imaratake ge hidume dinun ei mi sarukaru gabul ful kore bi bara mohimmo vistum fule gotuga eya ekkok edani e huriha rarrahegga ves fuduhunge markaz ta gaayem kunumuga bara biya bodu project ferige ema mi miyadu umrani gotum fuduhunge mosesa libigenda barabbodu courier me gotuga alugon faha kono hama yaako alugon mi fursatuga izzetri wazira alugon dannawadam beenu huriha fuduhunge namuga izzetri waziru miyadu ti magamugo hunnawagen fuduhunge mosesa ga courier mahra mitanuge mozifunge courier ma ei ekeki tamrin taka rajya na rajya beeru fursattam hodawa debumuga waziru ko vishnu phulayako ti koddebba bora masekken alagodu warabboda faahako huriha fuduhun gonamuga izitir wazira warabboda alagodu shukur dannawa adi mi masekkatuga tigotuga alagodu mennayako devi huruma alagodu men hama ede wahaka warak ufadayako faahakolla ලොවෙත් මොජ්ජුම් වේතු විද්‍ය බාවි සහරකි හැමකෙනි දුවස්තක ගුණාදමෙන්නු එයි ගොංජුහුන්තක කුරිමත්ලා බොඩති ඉස්ලාහි බදල්තකයක අලගොනුමෙන් කෙරිගෙන් කුරියද්දිය නුහණු උඳගු නමවෙස් කාමියාබ් දතුරේ අලගොනුමෙන් අස්කරියායෙන් වකිවි එම්මෙ බොඩු මක්සදකි අමුරු කුරුමුග බදලුග රයිතුංග කෑරිය ගොස් රයිතුංග හාදබද ಇನ್ಸಾನಿ ಕರಾಮೆ ನಗಹಟ್ಟ ಸಿವಿಲ್ ಹಿದುಮೆತ್ತೆರಿನ್ನ ವುಂ ಮಿಯದು ಅಳಗೊಂಡ್ಮೆಣ್ಣಕಿ ರೈಯಿತುಂಗೆ ಹಿಮಾಯತುಗಾತಿವಿ ರಕ್ಕಾ ತೆರಿ ಬಾವಿ ಸಹರುಗ ತೆರೇಗ ಅಳಗೊಂಡ್ಮೆನ್ ಬಣಿ ವಕಿಫರಾತಕ ನುಜಹಿ ಗಾನೂನುಗೆ ಮಿಂಗಡುತಕ ಕಮೇಹಿತ ಡಿಮೊಕ್ರಟಿಕ್ ಹಮತಕ ಜವಾಬ್ದಾರಿ ವಾಣೆ ಮೋಸಸ್ಯಾಗ್ ಬಿನಾಕುರುಮ್ಮತಿ ದೇವಿತಿ ಬೆಫ ದುವೈತ್ ರೈಯಿತು ಫುದುಹುಣ್ಣಂ ಎಕನಿ ಕುಮ್ಮದು ನುಕುರವೇಣೆ ಅಳಗೊಂಡುಮೆನ್ ಗೆ ಎಬ್ಬೆ ಬೊಡು ಬಾರಿಕಿ ತಿಯ ದುವೈತಿ ರೈಯಿತು ಕೌನ್ಸಿಲ್ ತಕ ಜಮಿಯಾ ತಕ ಆಮ ಫರುದುಂಗೆ ಅತುಗ ಹಿಫ್ಯಾಗೆನ್ ಕುಂ ಉಫೆದೆ ಮಾಹೌಲ್ ನತ್ತಾದೊಮುಗೆ ಹಿಬ್ಬರು ಅಳಗೊಂಡುಮೆನ್ ಗೆ ಕಿಬ್ಯಾಗ ಎಬಹುರಿ ಫುದುಹುಣ್ಣ ಅತ ಐ ಗುಳಾದ ಕುಮ್ಮದು ಮುಜಿತಮೈ ಬಿನಾಕುರುಮ ಅಳಗೊಂಡು ತಿಯ ಎಮ್ಮೆ ಫರಾತಕ ಗುವಾದ ಸೈಬರ್ ಕ್ರೈಮ ಜಮಾನಿ ಕುತ್ತಕ ಕುರಿಮತ್ಲುಮುಗ ಅಳಗೊಂಡು ಮಿದಣಿ ಟೆಕ್ನಾಲಜಿಯ ತಮ್ರೀಣುಗೆ ಮತಿ ಮಿಂಗಡ ತಕ ವಾಸಿಲುವಮು ಅಳಗೊಂಡು ಮಿತಿಬಿ ಕೊಮ್ಮೆ ಗೊಂಜುಹುಮಕವ್ಯಸ್ ಸಾಬಿತ್ ಕೊಮಾಯಕು ಕುರಿಮತ್ಲಾನ್ ತಯ್ಯಾರುವಗೆ ಫುದುಹುಂಗೆ ಮೋಸಸಾಯಿಂಗ್ ತಿಯ ಕುರವ್ವ ಹಿವ್ವರುಗದ ಮಸೆಕ್ಕತ ಅಳಗೊಂಡು ಅಸ್ಸರಿ ವಸ್ ಕಿಯಂ ನಮವೆಸ್ ಹಂದಾಂಕುರವಾತಿ ತಿಯ ಅಳವ್ವಾಗೆನ್ ತಿಬ್ಬೆವಿ ಯುನಿಫಾರ್ಮ ಕೊಂಡುಗ ಎವಾ ಬಿಜಕಿ ರೈಯಿತುಂಗ ಅಮಾನಾತಿ ರೈಯಿತುಂಗ ಇತುಬಾರಕಿ ಬಾರುಗ ಬೇಡುಂ ಕೊಗ್ಗೆನ್ ಹೋದೇನಿಚ್ಚನ್ನು ಎಯ್ ತಿಯಬೇಫುಳುಂಗೆ ಇಖ್ಲಾಸ್ ತೆರಿಕಮ ನಜಾಹೆತ್ತೆರಿಕಮ ಅದಿ ಇನ್ಸಾಫೆರಿಕಮು ಹೋದೇನಿಚ್ಚೆ ಕೊಮ್ಮೆ ಫುಲುಹಕೀವೆಸ್ ಮೋಸಸಾಗ ಅಬುರ ಶರಫುಗ ರಕ್ಕಾ ತೆರಿ ಅಳಗೊಂಡು ಮೆಂಗೆ ಅಮಾಜಕ ಬಾಂಬಾಣಿ
ಇಕ್ಸಾಂತೆರಿಕಮಾ ಪ್ರೊಫೆಷನಲಿಸಮ್ಗೆ ಎಮ್ಮೆ ಮತಿ ಮಿಂಗಡುಗ ಅಬದು ಎಸ್ ದೆಮಿತಿಗು ಅಳಗೊಂಡು ದುವಾಯಕಿ ಅಳಗೊಂಡು ಮೆಂಗ್ ಮಿದೊವ್ವೆತಿ ದಿವ್ಯ ರಾಜ್ಯಕಿ ಅಬದು ಎಸ್ ಅಮಾಂಗ್ ರಕ್ಕಾತೆರಿ ಅದಿ ಸುಧವೆರಿ ತನೆ ಗೊತುಗ ಲೆಹೆಟ್ಟವು ದಿವ್ಯ ಫುಲುಹುಂಗೆ ಹಿದುಮತ ಇತುರು ಫಾಗತಿಕಮ ಕುರಿಯರುಮ ಕಾಮ್ಯಾಬ್ ಮಿಂಬರ್ ಕೊರಬು ವಮಾ ತೌಫೀಕಿ ಇಲ್ಲಾ ಬಿಲ್ಲಾಹಿ ಅಲೈಹಿ ತವಕ್ಕಲ್ತು ವಅಲೈಹಿ ಉನೀಬ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സദർസ്തേ കസാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് റഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷിദ അഹമ്മദ്. മിയഫ്താഗ് സ്വാകോഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിൻ ആ പേക്കായക്കു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.